അള്ളാഹു അക്ബർ എളുമ്പി ആച്ചു എളുമ്പി ഇപ്പ എന്റെ ദുആകൾ പുറം. ഇതാ മുഖ്യമാണ് ഇടം, ഇന്ത ഇടം. ഇപ്പൊ നാങ്ങ തൊഴുകയിലെ ദുനിയാവ കേക്കിടം ഇതാണ്. ഒരു ചിന്നൊരു ഇടത്തിൽ അള്ളാഹ് കേക്ക് വെച്ച് എല്ലാത്തെയും. പാരങ്ങ അതില് അഞ്ച് ദുആരിക്കും നടുവിരിപ്പില്. സൊല്ലുങ്ങ റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി വർസുഖ്നി. തൊളുകയിലെ റിസ്ക കേക്കിരടം അത് മട്ടുന്നേ. തൊളുകയിലെ റിസ്ക കേക്കിരടം ഏത്? ഇന്ന് രണ്ട് സുജൂദുക്കിടയിൽ എളുമ്പിരിക്കിറമേ. ആ കണക്കെടുക്കിറല്ലേ എല്ലാരും. റബ്ബി ഗ്ഫിർലി മോലെ, അല്ലാഹ് എന്റെ പാവത്തെ മണ്ണി. രണ്ടാമത് വർഹംനി, എൻ മീത് ഇറക്കം ചെയ്. വജ്ബുർനി, എനിക്ക് ആറുതൽ താ, ആറുതൽക്ക് വന്നിരിക്കും ഉണക്കിട്ട്. നാലാവത് വഹ്ദിനി, ഹിദായത്തത്താ. അഞ്ചാവത് വർസുഖ്നി, റിസ്ഖത്താ. തൊളൂമ അബ്ദി ഇൻഷാ അല്ലാ. നടുവിരിപ്പുക്ക് വന്നിട്ടോ, നടുവിരിപ്പുക്ക് വന്നിട്ടോ. ഇത് അഞ്ച് ദുആ ശരി. അതിപ്പുറം എങ്ക പോപ്പുറം തിരുമ്പ സുജൂദ്. എന്നെ ചൊല്ലിട്ട് പോപ്പുറം അല്ലാഹു അക്ബർ. യാർ പെരിയവൻ? അല്ലാഹ് പെരിയവൻ, അല്ലാഹ് പെരിയവൻ. ശരി, തിരുമ്പ സുജൂദില് പോയി സുബ്ഹാന റബ്ബിയൽ അഅല. ഉയർന്ന എന്നുടേ റബ് തൂയ്മയാണ്. ഏഴു തരം ഓതുങ്ങ, പത്ത് തരം ഒരു റക്കാത്ത് ഇപ്പിടി തൊഴുതു പാരു. അതാ തേ വാൽക്കയില്, വാൽക്കയിൽ ഏതെയോ ഉണ്ട് അടഞ്ച മാതിരി ഇപ്പിടി തൊഴുക. വാൽക്കയിലേ തൊഴുക മിസ്സാവാൻ. സൊല്ലുവാങ്ങ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നിക്ക് തൊഴുതവങ്ക അവങ്ങടെ തൊഴുകടെ നിലമ വേറ്, തൊഴുകടെ നിലമ വേറ്. അവങ്ങ തക്ബീർ കട്ടിനാ ഒണ്ടുമേ അവങ്ങൾക്ക് വരുന്നു. ഇന്ന ചിന്തനയിലെ തൊഴുമ്പോൾ നിങ്ങൾക്ക് ഏതാ വിലങ്ങുമാ? പണിയെ പാരുങ്ങ, ഇസ്ലാം അല്ലാതെ മതത്തിലിരിക്കുന്നവങ്ക അവങ്ങടെ അവങ്ങടെ സിലയെ എവളോ അന്ത ഉള്ളച്ചത്തോടെ വണങ്ങുവാങ്ക. സൂര്യനെ വണങ്ങുറവങ്ങളെ പാരു, തലയിലെ കുട്ടി പേസുറതും വിലങ്ങാതെ കഥ എവളോ പഠിച്ചു കൊടുത്തിരിക്കാങ്ക. തരുമോ അവങ്ക എപ്പി പഠിച്ചു കൊടുത്തിരിക്കാങ്ക, ഇപ്പിടിത്താ വണങ്ങണു. ആണ് എങ്ങടെ തൊഴുകയെ വന്ന് പാരുങ്ങ, എവളോ സ്പീഡ് ഒരു ചിന്തന. അതിനാല ഗണ്യമിക്ക സഹോദരങ്ങളെ, ഇത് മുതലാവ് റക്കാത്ത്. സാരി, രണ്ടാം റക്കാത്ത് ഇതേ മാതിരി തന്നെ. ആണാ മുതലാവത് റക്കാത്തിലിരുന്ന് എളുമ്പും പൊഴുതു, രണ്ടാവത് സുജൂദിലിരുന്ന് എളുമ്പി ഒരേ അടിയാ എളുമ്പുറതാ, കൊഞ്ചം ഉക്കാന്നിട്ട് എളുമ്പുറതാ. ആ കൊഞ്ചം ഉക്കാറോ? ഇപ്പൊ മുതലാവത് സുജൂദിലിരുന്ന് എളുമ്പി ഉക്കാന്നിങ്ങ് ദുആ ഓതിനിങ്ങ് തിരുമ്പ രണ്ടാവത് സുജൂ സെഞ്ചിങ്ങ്, രണ്ടാവത് സുജൂദിലിരുന്ന് നേരളുമ്പിടപെടാൻ എന്നെ ചെയ്യണം, കൊഞ്ചം ഉക്കാറോ? അതൊക്കെ അറബിയിലെ സ്വല ജൽസ ഹഫീഫ, ഉണ്മയാണ് തൊഴുകയാളിയുടെ തൊഴുക. ഉക്കാന്ത്താൻ മേലെടുമ്പോൾ സൊല്ലുവാങ്ക ചില ഉലമാക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നേരം തക്ബീരെ കട്ടുവാങ്ക ഇറവയില്, തൊഴുതു തൊഴുതു തൊഴുതു തൊഴുതു തൊഴുതു അപ്പി കാൽ പിടി വീങ്ങിരു. യാ റസൂലുള്ളാ ഇന്നത് ഇപ്പടി നാ നന്ദിയുള്ള അടിയാണ് അറുക്കപ്പെടാ. ഇമ്പം തൊഴുക ഇൻപമാറു അപ്പിടുത്ത. ഇപ്പൊ തറാവി ഇപ്പൊ ഇരുപത് കാ തൊഴുതും, ഇൻപത്തിലെ തൊഴുറവങ്ക വേറെ, കഷ്ടത്തെ തൊഴുറവങ്ക വേറെ. എന്റെ അല്ലാക്ക് എന്നെ അർപ്പണിച്ച് തൊഴൂറേ എന്റെ തൊഴുറവങ്ങളുടെ തൊഴുക വ്യത്യാസം തന്നെ. സരി, രണ്ടാമത് റക്കാത്ത് വന്നിട്ടും കടേശി അത്തഹിയാത്തക്ക് വന്നിരിക്കും പാരു. അത്തഹിയാത്തെങ്കിലത് എന്ന് അത്തഹിയാത്തെങ്കിലത് തൊഴുകയെ മുടിച്ച് അല്ലാക്ക് കാണിക്ക സ്ഥലത്തിന് പാരുങ്ങ. ഇതില് സൊല്ലുങ്ങ അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സലവാത്തുത്